സൂറെ മറിയം ഷ്പാളസമസി പാറാം ആയത് നമ്പർ 1. സൂറെ മറിയം ഷ്പാളസമസി പാറാം.

സൂറെ മറിയം ദാമകി സൂറത്ത് ഷ്പക്പക്ക് റുക്കൂ ഗാനിരി മേപ്പക്ക് അയാത്തുനരി